من داره وزوجا خيرا من زوجه وأعيده من فتنة القبر وعذاب النار. പതിമൂന്ന് ദുവാ ഉള്ളടങ്ങിനതാണ് ഒരു മയ്യത്ത് ദുവാ. ആ പാഠമില്ലാട്ടി ഇവിടെ ഓതും, സൊല്ലി സൊല്ലി സൊല്ലി ഒത്തർക്കും പാഠമില്ല. അത് പാഠമാക്കുന്നത് റമദാൻ നല്ല ടൈം ഏത്തിക്കാ കടേശി പത്തില് ആലിം കൂടെ ഇരുന്ന് പാഠമാക്കുന്നത്. അതേ മറന്ന് അത്തഹിയാത്ത് എങ്കിലും അല്ലാടത്തില് തേവയാണ് മുഴുവൻ കേക്കുന്ന അത്തഹിയാത്ത്. അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സലവാത്തു തയ്യിബാത്തു ലില്ലാ. അതൊരു പകുതി പാഠമാക്ക ലേശപ്പെടുത്ത. രണ്ടാമത് പകുതി എന്നെ റസൂലുള്ളാഹിക്ക് സലാം സൊല്ലറ അത്തഹിയാത്തിൽ. യാർക്ക് സലാം സൊല്ലറ? അസ്സലാമു അലൈക അയ്യുഹ നബി, നബിയേ ഉങ്ങൾക്ക് സലാം. വറഹ്മത്തുല്ലാഹി വബറകാത്തു. അത് പറ മൂന്നാമത് പകുതി. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സാലിഹീൻ, എങ്ങൾക്കും സാലിഹാന നല്ലടിയാറുകൾക്കും സലാം. മൂന്നാമത് പകുതി. അത് പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, വിരല നീട്ടുക. ആര്? അല്ലാ ഒരുവൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് وأشهد أن محمد رسول الله. എത്രാമത് പകുതി അത്തയ്യാത്തില്? നാളാത്. ഇവിടെ അവിടെ തുണ്ട തുണ്ട പാഠമാക്കിനാത്താൻ സിന്തണയിലിരിക്കും. കറുത്ത് വിലങ്കി ഓതണം. ഓ ഇതുക്ക് പുറോ, ഇതുക്ക് പുറോ, ഇതുക്ക് പുറോ, ഇതുക്ക് പുറോ. അതെ, അവിടെ ഈ സംഗലിമാർ അടിച്ചു വിടുന്നില്ല. അത് പുറ സലവാത്ത് റസൂലുള്ളാഹി മീദ് അല്ലാഹു.